nari da bu tari mai da bija kala adimu la pam ji tuna ji jung ka ro ja ra na hey bai da tana gari da tana onjira tana chakar tana tumaju tana heli sigiri nga bai agra nga da nga to bija u tana nga sidira ogar ko sa mar ke phula nga ni dei nga tana na ശരിയായ സുഖം കറാക്കെല്ലാം മന്ദ്രിക്കുന്നു വേറെ തീർക്കുന്നു കിടാശി.